0: ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റൊരതിഥി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്.
1: ഭരതനാട്യം സെക്കൻഡ് മോഹിനിയാട്ടം, a sequel to 2024 film Bharatanatyam, continues the story of Sasidharan Nair and his extended family. The family drama sequel proved to be highly successful, bringing in over rupees 52 crore worldwide.
2: In the climax, the George Uttin family is coming back. What?
3: George
2: Uttin is coming back. The family is coming back. They are coming back.